ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ദൈവവിളിയോടുള്ള പ്രതികരണം ഓരോ ദിവസവും പുതുക്കുവാൻ സെമിനാരിക്കാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ മൊൾഫേത്ത, അവേർസ എന്നിങ്ങനെയുള്ള ഇറ്റലിയിലെ പൂലിയയിലെ രണ്ട് ഇടങ്ങളിൽ നിന്നുള്ള സെമിനാരികളിൽ നിന്നുള്ള വൈദികാർത്ഥികളെ ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ മാസം 3-ാം തീയതി വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ പഠനം, അച്ചടക്കം എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ സ്ഥാപിതമാണെങ്കിൽ മാത്രമേ അവയ്ക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. കർത്താവായ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ പഠിക്കുക എന്നതാണ് സെമിനാരിക്കാരുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കടമയെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യരെ വിളിക്കുന്ന രംഗം എടുത്തു പറഞ്ഞുകൊണ്ട് പാപ്പ വ്യക്തമാക്കി. കർത്താവ് താൻ ഇഷ്ടപ്പെട്ടവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് സുവിശേഷകൻ എടുത്തു പറയുന്നത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കാട്ടുന്നുവെന്നും ഈ വിളി ഒരു മത്സരമോ അല്ലെങ്കിൽ മികച്ചത് തിരഞ്ഞെടുക്കുന്നതോ അല്ല, മറിച്ച് താൻ ആഗ്രഹിച്ചവരെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. പിതാവായ ദൈവത്തിന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് നമ്മെ നിരാശപ്പെടുത്താത്ത സ്നേഹത്തിന്റെ അടയാളമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഓരോ ദൈവവിളിയും ദൈവവുമായുള്ള ഒരു അടുപ്പമുള്ള സംഭാഷണത്തിൽ നിന്നാണ് ജനിക്കുന്നതെന്നും അത് പിന്നീട് നിശബ്ദതയിലും പ്രാർത്ഥനയിലും വളരുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ സംഭാഷണം സാധ്യമാക്കുന്നതിന് അവനോടൊപ്പമായിരിക്കുവാൻ പഠിക്കേണ്ടത് ആവശ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ ഫലപ്രാപ്തി സുവിശേഷത്തോടുള്ള വിശ്വസ്തതയിലാണ് അളക്കപ്പെടുന്നത് പാപ്പ. രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ പിരിമുറുക്കങ്ങളാൽ അടയാളപ്പെടുത്തിയ വിവിധ അറബ് നാടുകളിൽ അജപാലന ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുടെ സമിതി അംഗങ്ങൾക്ക് സെപ്റ്റംബർ മാസം 3-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. സന്ദേശത്തിൽ ഈ അറബ് നാടുകളിൽ ജനതകൾ നൽകിയിട്ടുള്ള രക്തസാക്ഷിത്വത്തിന്റെ ജീവിത സാക്ഷ്യം പാപ്പ അടിവരിയിട്ട് പറഞ്ഞു. നിരവധി രക്തസാക്ഷികളിൽ ചിലരുടെ പേരുകൾ പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇനി പേരുകൾ അറിയപ്പെടാത്തവരെ ദൈവത്തിന് നന്നായി അറിയാമെന്നും സുവിശേഷത്തോടുള്ള അവരുടെ വിശ്വസ്തത ഏവർക്കും ഒരു മാതൃകയായി ഇന്നും തുടരുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ദുർബലമായ സമൂഹമെന്ന നിലയിലും നിരവധി കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളുന്ന നാടുകളും എന്ന നിലയിൽ ഇടയ ശുശ്രൂഷ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും മെത്രാന്മാരുടെ സാന്നിധ്യത്തിലൂടെ ദൈവത്തിന്റെ സാമീപ്യം മനുഷ്യർക്ക് ദൃശ്യമാകേണ്ടതിന് എല്ലായ്പ്പോഴും ജനതയോട് അടുപ്പമുള്ള ഇടയന്മാരായിരിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ജനതയുടെ മുറിവുകൾ പങ്കുവയ്ക്കുവാനും അവരെ കേൾക്കുവാനും പിന്തുണയ്ക്കുവാനും ആശ്വസിപ്പിക്കുവാനും കഴിവുള്ളവരായിരിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. കൊളംബിയ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ദൈവവിളിയോടുള്ള പ്രതികരണം ഓരോ ദിവസവും പുതുക്കുവാൻ സെമിനാരിക്കാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ മൊൾഫേത്ത, അവേർസ എന്നിങ്ങനെയുള്ള ഇറ്റലിയിലെ പൂലിയയിലെ രണ്ട് ഇടങ്ങളിൽ നിന്നുള്ള സെമിനാരികളിൽ നിന്നുള്ള വൈദികാർത്ഥികളെ ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ മാസം 3-ാം തീയതി വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ പഠനം, അച്ചടക്കം എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ സ്ഥാപിതമാണെങ്കിൽ മാത്രമേ അവയ്ക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. കർത്താവായ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ പഠിക്കുക എന്നതാണ് സെമിനാരിക്കാരുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കടമയെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യരെ വിളിക്കുന്ന രംഗം എടുത്തു പറഞ്ഞുകൊണ്ട് പാപ്പ വ്യക്തമാക്കി. കർത്താവ് താൻ ഇഷ്ടപ്പെട്ടവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് സുവിശേഷകൻ എടുത്തു പറയുന്നത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കാട്ടുന്നുവെന്നും ഈ വിളി ഒരു മത്സരമോ അല്ലെങ്കിൽ മികച്ചത് തിരഞ്ഞെടുക്കുന്നതോ അല്ല, മറിച്ച് താൻ ആഗ്രഹിച്ചവരെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. പിതാവായ ദൈവത്തിന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് നമ്മെ നിരാശപ്പെടുത്താത്ത സ്നേഹത്തിന്റെ അടയാളമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഓരോ ദൈവവിളിയും ദൈവവുമായുള്ള ഒരു അടുപ്പമുള്ള സംഭാഷണത്തിൽ നിന്നാണ് ജനിക്കുന്നതെന്നും അത് പിന്നീട് നിശബ്ദതയിലും പ്രാർത്ഥനയിലും വളരുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഈ സംഭാഷണം സാധ്യമാക്കുന്നതിന് അവനോടൊപ്പമായിരിക്കുവാൻ പഠിക്കേണ്ടത് ആവശ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ ഫലപ്രാപ്തി സുവിശേഷത്തോടുള്ള വിശ്വസ്തതയിലാണ് അളക്കപ്പെടുന്നത് പാപ്പ. രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ പിരിമുറുക്കങ്ങളാൽ അടയാളപ്പെടുത്തിയ വിവിധ അറബ് നാടുകളിൽ അജപാലന ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാരുടെ സമിതി അംഗങ്ങൾക്ക് സെപ്റ്റംബർ മാസം 3-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. സന്ദേശത്തിൽ ഈ അറബ് നാടുകളിൽ ജനതകൾ നൽകിയിട്ടുള്ള രക്തസാക്ഷിത്വത്തിന്റെ ജീവിത സാക്ഷ്യം പാപ്പ അടിവരിയിട്ട് പറഞ്ഞു. നിരവധി രക്തസാക്ഷികളിൽ ചിലരുടെ പേരുകൾ പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇനി പേരുകൾ അറിയപ്പെടാത്തവരെ ദൈവത്തിന് നന്നായി അറിയാമെന്നും സുവിശേഷത്തോടുള്ള അവരുടെ വിശ്വസ്തത ഏവർക്കും ഒരു മാതൃകയായി ഇന്നും തുടരുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ദുർബലമായ സമൂഹം എന്ന നിലയിലും നിരവധി കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളുന്ന നാടുകളും എന്ന നിലയിൽ ഇടയ ശുശ്രൂഷ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും മെത്രാന്മാരുടെ സാന്നിധ്യത്തിലൂടെ ദൈവത്തിന്റെ സാമീപ്യം മനുഷ്യർക്ക് ദൃശ്യമാകേണ്ടതിന് എല്ലായ്പ്പോഴും ജനതയോട് അടുപ്പമുള്ള ഇടയന്മാരായിരിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ജനതയുടെ മുറിവുകൾ പങ്കുവയ്ക്കുവാനും അവരെ കേൾക്കുവാനും പിന്തുണയ്ക്കുവാനും ആശ്വസിപ്പിക്കുവാനും കഴിവുള്ളവരായിരിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. കൊളംബിയ ഭൂകമ്പം. രാഷ്ട്രപതിയുമായി പരിശുദ്ധ പിതാവ് ഫോണിൽ സംസാരിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 10-നുണ്ടായ ഭൂകമ്പ ദുരിതത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും രൂക്ഷമായി തുടരുന്ന കൊളംബിയയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ, പരിക്കേറ്റവർ, രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരോടുള്ള തന്റെ അഗാധമായ അടുപ്പവും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ മാസം 2-ാം തീയതി കൊളംബിയൻ പ്രസിഡന്റ് അബെലാർദോ ദില എസ്പ്രിയേലയുമായി ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു. വത്തിക്കാൻ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം എടുത്തു പറഞ്ഞത്. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും ദുരന്തബാധിത പ്രദേശങ്ങളിലെ അവസ്ഥകളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇറ്റലിയിലെ വെനെത്തോ പ്രവിശ്യയിൽ ദയാബദ്ധം നിയമവിധേയമാക്കുന്നു, എതിർപ്പുമായി വെനീസ് പാത്രിയാർക്കീസ്. ഇറ്റലിയുടെ വടക്കുഭാഗത്തുള്ള വെനെത്തോ പ്രവിശ്യയിൽ ഡോക്ടർമാരുടെ സഹായത്തോടെയുള്ള ആത്മഹത്യാ നിയമത്തിന് സെപ്റ്റംബർ മാസം 2-ാം തീയതി അംഗീകാരം നൽകി. എന്നാൽ പ്രവിശ്യയുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെനീസിന്റെ പാത്രിയാർക്കീസ് ആർച്ച് ബിഷപ്പ് ഫ്രാൻചെസ്കോ മൊറാലിയ പ്രസ്താവന നടത്തി. നിയന്ത്രിക്കുവാൻ പ്രയാസകരമായ തകർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന സംസ്കാരവും ആരോഗ്യ സംരക്ഷണ മാതൃകയുമാണ് ഈ നടപടി മുൻപോട്ടു വയ്ക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കൊറിയയിലെ ആഗോള യുവജന സംഗമത്തിന് തെരുവിൽ കഴിയുന്ന യുവജനങ്ങൾക്ക് പ്രത്യേക ക്ഷണം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവജനങ്ങളെ ക്രിസ്തുവിന്റെ വികാരിയോടൊപ്പം ഒരുമിച്ചു ചേർക്കുന്ന ആഗോള യുവജന സംഗമം 2027 ജൂലൈ മാസം ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സെയൂളിൽ നടക്കുന്നു. തദവസരത്തിൽ തെരുവുകളിൽ കഴിയുന്ന യുവജനങ്ങൾക്ക് കത്തോലിക്ക സഭ പ്രത്യേകമായ ക്ഷണം നൽകി. കൊറിയയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും തെരുവുകുട്ടികൾക്കുമായി ജീവിതം സമർപ്പിച്ച വിൻസെൻസോ ബോർദോയാണ് "ഞാൻ നിങ്ങളെ സെയൂളിൽ കാത്തിരിക്കുന്നു" എന്ന തന്റെ പുതിയ പുസ്തകം വഴിയായി. മിഷനറി പ്രവർത്തനവും യുവജന സംഗമവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ വരച്ചു കാട്ടുകയും സംഗമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ രണ്ടാം ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.

വ്യവസായ വിപ്ലവത്തിലൂടെ വന്ന പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഒരു യുഗത്തിന്റെ മുഴുവൻ മാറ്റത്തിന്റെ സമയം എന്നാണ് ഈ പരിവർത്തനം അറിയപ്പെട്ടത്. വൻകിടക്കാരുടെ ഇടയിൽ ചെറുകിടക്കാർ താഴ്ന്നുപോയപ്പോൾ മനുഷ്യകുലത്തിന്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുന്നതിനായി ലിയോ 13-ാമൻ നൽകിയ ആഹ്വാനം പ്രവാചക ശബ്ദത്തിന്റെ ഗാംഭീര്യം ഉൾക്കൊള്ളുന്നതായിരുന്നു. ഈ ഒരു യുഗമാറ്റം ഇന്നും ഒരു യാഥാർത്ഥ്യമായി തുടരുന്നതിനാൽ ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ന് സഭ ഒരു വലിയ യുഗമാറ്റത്തെ അഭിമുഖീകരിക്കുന്ന സത്യം നാം ഉൾക്കൊള്ളേണ്ടതാണ്. സഭയുടെ കാത്തോലിക്ക മാനം ക്രിസ്തുവിന്റെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നുവെങ്കിലും ഓരോ പാപ്പമാരുടെയും ശുശ്രൂഷാ കാലഘട്ടം ഏറെ വെല്ലുവിളികളും മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ലിയോ 14-ാമൻ പാപ്പായുടെ ആദ്യ വാക്കുകളിൽ മുഴങ്ങിക്കേട്ട യുഗമാറ്റം നിർമ്മിത ബുദ്ധിയുടെ ലോകം കൊണ്ടുവന്ന അഭൂതപൂർവമായ മാറ്റങ്ങളാണ്. ശാസ്ത്രത്തിന്റെ ഈ അത്യാധുനികമായ വികാസത്തിൽ മനുഷ്യന്റെ അന്തസ്സ്, നീതി, ജോലി എന്നിവയുടെ സംരക്ഷണത്തിനായുള്ള വെല്ലുവിളികളെ ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകം എടുത്തു പറയുകയും തന്റെ ശുശ്രൂഷ മണ്ഡലം ഏതു തരത്തിലായിരിക്കുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. 60 ദശലക്ഷം മരണങ്ങളോടെ 1945 മെയ് 8 അവസാനിച്ച 2-ാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരതയെയും പാപ്പ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. 1965 ഐക്യരാഷ്ട്രസഭയിൽ പോൾ 6-ാമൻ പാപ്പ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം, ഇനിയൊരിക്കലും യുദ്ധം ചെയ്യരുതേ എന്നത് ലിയോ 14-ാമൻ പാപ്പ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ സാക്ഷി നിർത്തി വീണ്ടും ഓർമ്മപ്പെടുത്തി. ഒരു ക്രൈസ്തവന് തന്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുവാൻ കഴിയില്ലെന്നും മറിച്ച് ഏറ്റവും ദുർബലമായതിൽ നിന്നും അവസാനത്തേതിൽ നിന്നും ആരംഭിച്ച് മനുഷ്യന്റെ സമഗ്രമായ കാഴ്ചപ്പാടിന് മുൻഗണന നൽകണം എന്നുമാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ആദ്യ സന്ദേശങ്ങളുടെ ഉള്ളടക്കം. ഈ ഒരു സാഹചര്യത്തിലാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുനർവായന നടത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ചാക്രിക ലേഖനത്തിന്റെ 2-ാം ഭാഗം പ്രസ്ഥാനങ്ങളുടെ സമന്വയം, പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്ന തലക്കെട്ടിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് നടമാടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന സമൂഹം സഭയാണെന്നതിൽ തെല്ലും സംശയമില്ല. ഇതുതന്നെയാണ് കത്തോലിക്കാ സഭയുടെ തലവന്റെ വാക്കുകൾക്ക് ഇന്നും ലോകം മുഴുവൻ അധിക ശ്രദ്ധ നൽകുന്നതിന്റെ കാരണവും. വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ മേഖലയിലും സഭ നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ സേവനങ്ങൾക്ക് പകരം വയ്ക്കുവാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല എന്ന് പല കാലങ്ങളിലായി നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ സമൂഹത്തിന്റെ അനിശ്ചിത അവസ്ഥകളിൽ സഭയ്ക്ക് നിശബ്ദത പാലിക്കുക അസാധ്യമാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ നാം നിശബ്ദത പാലിക്കുകയാണെങ്കിൽ നാം പരാജയപ്പെട്ടു പോകുന്നു എന്ന ശക്തമായ വാക്കുകളും ലേഖനത്തിൽ ലിയോ 13-ാമൻ പാപ്പ ഉപയോഗിക്കുന്നു. ഈ ശ്രമങ്ങളിൽ മറ്റുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ചാക്രിക ലേഖനം അടിവരയിടുന്നു. യാതൊരു വിവേചനവും കൂടാതെ ഇക്കാര്യത്തിൽ ഏവരെയും ഉൾപ്പെടുത്തണം എന്ന കാര്യവും ലിയോ 13-ാമൻ പാപ്പ എടുത്തു പറയുമ്പോൾ ലിയോ 14-ാമൻ പാപ്പായും തന്റെ പ്രഥമ സന്ദേശത്തിൽ ഇപ്രകാരം യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിനാണ് ആഹ്വാനം നൽകുന്നത്. ഇത്തരത്തിൽ സഭയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഏതാനും പ്രായോഗിക നിർദ്ദേശങ്ങളും ചാക്രിക ലേഖനം എടുത്തു പറയുന്നു. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക, കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് ഇതിൽ ആദ്യത്തേത്. ലോകത്തിൽ നിന്നും സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ചിലപ്പോഴെങ്കിലും വൈവിധ്യങ്ങളെപ്പോലും അസമത്വങ്ങൾ എന്ന വിശേഷണം നൽകി പരസ്പരമുള്ള ശത്രുതയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഒരേ ബുദ്ധിശക്തി, ഒരേ ഉത്സാഹം, ആരോഗ്യം, ശക്തി എന്ന് നിർബന്ധം പിടിക്കുക സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇവയെ അനിവാര്യമായ വ്യത്യാസങ്ങളെന്നാണ് ലിയോ 13-ാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നത്. സാമൂഹിക ജീവിതത്തിന് വ്യത്യസ്ത അഭിരുചികളും വ്യത്യസ്ത പദവികളും ആവശ്യമാണ് എന്നതുപോലെ അവയെ നിറവേറ്റുന്നതിനായി വ്യത്യസ്തമായ കഴിവുകളും കഠിനമായ അധ്വാനവും ആവശ്യമാണെന്നും ചാക്രിക ലേഖനം പറഞ്ഞുവെക്കുന്നു. 2-ാമത്തെ കാര്യം ഐക്യത്തിന്റെ ആവശ്യകതയാണ്. പരസ്പരം ഇണങ്ങാത്ത ഒരു ദ്വന്ദ്വയുദ്ധം നടത്തുന്നതിനാണ് പലപ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ശ്രമിച്ചിരുന്നത്. സമ്പന്നരും തൊഴിലാളി വർഗവും തമ്മിലുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കാതെ മുൻപോട്ടു പോകുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഐക്യം സാധ്യമാക്കിക്കൊണ്ട് എല്ലാവർക്കും
അന്തസ്സാർന്ന രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കണം എന്നുള്ളതാണ് ചാക്രികലേഖനം മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പരസ്പരം യോജിച്ചു പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിന്റെ സമഗ്രമായ വളർച്ച കൈവരുന്നു എന്നതുപോലെ ഒന്നിന് മറ്റൊന്നിന്റെ പൂർണമായ സഹകരണം ആവശ്യമാണെന്നും ലേഖനം അടിവരയിടുന്നു. അധ്വാനമില്ലാതെ മൂലധനത്തിനോ മൂലധനമില്ലാതെ അധ്വാനത്തിനോ നിലനിൽക്കാനാവില്ല എന്ന ചരിത്രപരമായ ആശയവും പാപ്പ എടുത്തു പറയുന്നു. മറ്റൊരു പ്രായോഗിക നിർദ്ദേശം സാമൂഹിക വർഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ സാമൂഹിക വർഗങ്ങൾ ഒരേ ലക്ഷ്യത്തിൽ ഒരുപോലെ യാത്ര ചെയ്യണം എന്നുള്ളത് ഈ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്നൊരാശയമാണ്. ധനികരെയും തൊഴിലാളി വർഗത്തെയും പരസ്പരം യോജിപ്പിക്കുന്നതിലും യോജിപ്പിലേക്ക് കൊണ്ടുവരുന്നതിലും സഭ നൽകുന്ന പ്രവർത്തനങ്ങളെ പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ഇന്നും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇരുവരുടെയും പരസ്പരമുള്ള കടമകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനമാണ് ചാക്രിക ലേഖനം നൽകുന്നത്. ഇവിടെ തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രത്യേകമായ കടമകളും അടിവരയിട്ട് പറയുന്നു. ഈ കടമകൾ നീതിയുക്തമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പാപ്പ വിവരിക്കുന്നത്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി പൂർണമായും വിശ്വസ്തതയോടെയും ചെയ്യുക, വസ്തുവിന് കേടുപാടുകൾ വരുത്തുകയോ ഉടമസ്ഥരുടെ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തുകയോ ചെയ്യരുത്, ഒരാളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അക്രമാസക്തമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുകയും കലാപമാക്കി അവയെ മാറ്റാതിരിക്കുകയും ചെയ്യുക, വലിയ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അനീതി ചെയ്യുന്നവരുമായി ഇടപഴകാതിരിക്കുക, ഇവയൊക്കെയാണ് തൊഴിലാളികളെന്ന നിലയിൽ ചെയ്യേണ്ടതെന്ന് ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം അടിമത്ത മനോഭാവം ഒഴിവാക്കുക, ക്രിസ്തീയ സ്വഭാവത്താൽ മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെ ബഹുമാനിക്കുക, സ്വന്തം പ്രവൃത്തിയിലൂടെ സത്യസന്ധമായി ജീവിക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുക, ലാഭത്തിനുവേണ്ടി ഒരു വസ്തുവെന്ന മട്ടിൽ തൊഴിലാളികളെ ദുരുപയോഗം ചെയ്യാതിരിക്കുക, തൊഴിലാളിക്ക് തന്റെ മതപരമായ കടമകൾ നിറവേറ്റുന്നതിന് മതിയായ സൗകര്യങ്ങൾ നൽകുക, പ്രായത്തിനോ ലിംഗത്തിനോ അനുയോജ്യമല്ലാത്തതോ അയാളുടെ ശക്തിക്ക് ആനുപാതികമല്ലാത്തതോ ആയ ജോലി ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക, ന്യായമായ പ്രതിഫലം നൽകുക എന്നിങ്ങനെയുള്ള നീതിയുക്തമായ കടമകളാണ് ഒരു മുതലാളി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്നും പാപ്പ പ്രത്യേകം ചാക്രിക ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നു. സമൂഹം സഭയെ കാണുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാലും മാതൃകയാലും നയിക്കപ്പെടുന്ന സഭ കൂടുതൽ ഉയർന്ന ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു എന്നുള്ളത് സമൂഹം അംഗീകരിക്കുന്നൊരു സത്യമാണ്. അതിനാൽ സ്വർഗീയവും ശാശ്വതവുമായ വസ്തുക്കൾക്കുവേണ്ടി ഈ ലോകത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന് ചാക്രിക ലേഖനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. അതിനാൽ ഈ ലോകത്തിലെ കഷ്ടതകൾക്ക് ഉന്നതവും മഹനീയവുമായ ഒരു ഭാവി പ്രത്യാശ പാപ്പ നൽകുന്നു. ഈ ലോകത്തിൽ സമ്പത്തിന്റെ ശരിയായ ഉപയോഗത്തെപ്പറ്റിയും ലിയോ 13-ാമൻ പാപ്പ പറഞ്ഞുവെക്കുന്നുണ്ട്. പരസ്പരം പങ്കുവച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിത മാതൃകയും പാപ്പ അടിവരയിടുന്നു. ദാരിദ്ര്യത്തിന് പോലും മഹത്തരമായ ഒരു നന്മ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ശാശ്വതമായ ആനന്ദം ജീവിതത്തിൽ കണ്ടെത്തുന്നതിന് ദാരിദ്ര്യത്തിന്റെ അരൂപി ജീവിതത്തിൽ പുലർത്തുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഈ അരൂപിയിലാണ് സാഹോദര്യത്തിന്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക. ഐക്യം സാക്ഷാത്കരിക്കുന്നതിനായി ദൈവസ്നേഹം എല്ലാവർക്കും പകരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലിയോ 13-ാമൻ പാപ്പയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്റെ സ്ഥാനാരോഹണ വേളയിലെ വിശുദ്ധ ബലിമധ്യേ ലിയോ 14-ാമൻ പാപ്പ പറഞ്ഞത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോബി കാവാലത്തിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കുംപള്ളിയിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ഡോക്ടർ അലക്സ് ജോർജ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാനവിക വീക്ഷണം ആവശ്യമാണ്. പാപ്പ 1326 എഡ്വേർഡ് 2 രാജാവ് സ്ഥാപിച്ച ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ 5 ഏറ്റവും പഴക്കമേറിയ ഓറിയൽ കോളേജിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന് സെപ്റ്റംബർ 4 ലിയോ 14 പാപ്പ വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 700 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ അംഗങ്ങൾ റോമിലേക്ക് നടത്തുന്ന ഈ തീർത്ഥാടനത്തിൽ തന്റെ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ സന്ദേശം ആരംഭിച്ചത്. ഓറിയൽ കോളേജ് അതിന്റെ നീണ്ട ചരിത്രത്തിൽ നിരവധി മാറ്റങ്ങൾക്കും സംഭവങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ക്രിസ്തീയ സ്വത്വത്തിൽ എന്നും ഉറച്ചുനിൽക്കുന്നുവെന്നും അതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കോളേജായി ആഘോഷിക്കുവാനുള്ള അവസരമാണ് ഇതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ ഈ കോളേജ് കേവലം ഒരു പഠന കേന്ദ്രം മാത്രമല്ലെന്നും മറിച്ച് ആഴമേറിയ അർത്ഥത്തിൽ വിശ്വാസത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഒരു യഥാർത്ഥ കൂട്ടായ്മയാണെന്നും പാപ്പ പറഞ്ഞു. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14 പാപ്പ. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ശ്രീ എഡ്ഗാർഡ് റിക്കെവിക്സിനെ സെപ്റ്റംബർ 4 ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പിയത്രോ പരോളിൻ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ എന്നിവരുമായും കൂടിക്കാഴ്ച നടന്നു. തദവസരത്തിൽ പരിശുദ്ധ സിംഹാസനവും ലാത്വിയൻ റിപ്പബ്ലിക്കും തമ്മിലുള്ള ബന്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള സംതൃപ്തിയും എടുത്തു പറഞ്ഞു. മിഷനറി പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ചേർന്നു നടക്കാം നവമെത്രാന്മാരോട് കർദിനാൾ താഗ്ലെ. സെപ്റ്റംബർ 2 മുതൽ 10 സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിൽ നവാഭിഷിക്തരായ മെത്രാന്മാരുടെ പരിശീലന പരിപാടി നടന്നുവരുന്നു. തദവസരത്തിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ ഡിക്കസ്റ്ററിയുടെ വിവിധ പ്രവർത്തന മേഖലകൾ വിശദീകരിച്ചു. സഭയുടെ പുതിയ മിഷനറി പരിവർത്തന കാലഘട്ടത്തിൽ പ്രാദേശിക സഭകളുമായി സഹകരിച്ചും അവരെ പിന്തുണച്ചും മുൻപോട്ടു പോകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ 3 റോമിലെ വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള പൊന്തിഫിക്കൽ കോളേജിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഫ്രാൻസിസ് പാപ്പായുടെ പ്രതികാത്തെ എവഞ്ചലിയം എന്ന അപ്പസ്തോലിക ഭരണഘടനയനുസരിച്ച് വത്തിക്കാൻ ഭരണ സംവിധാനത്തിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. പ്രാദേശിക സഭകളുടെ സ്വയം ഭരണാധികാരത്തെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുക എന്നതാണ് സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രധാന ദൌത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതികവിദ്യ മാനവികതയെ ഭിന്നിപ്പിക്കുവാനല്ല മറിച്ച് ഒന്നിപ്പിക്കുവാനാണ് ഉപയോഗിക്കേണ്ടത്, മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ. ഇന്തോനേഷ്യയിലെ ബാലിയിലെ യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന 11 അന്താരാഷ്ട്ര ഗവേഷക പണ്ഡിത കോൺഗ്രസിൽ വത്തിക്കാനിലെ മതാന്തര സംവാദ ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറി മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ കങ്കണമലകെ ആമുഖ പ്രസംഗം നടത്തി. ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്രപരമായ ഇന്തോനേഷ്യ സന്ദർശനത്തിന്റെ 2 വാർഷിക വേളയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധിയും മാനവിക സാരാംശവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സുപ്രധാന ചർച്ചകൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. നിർമ്മിത ബുദ്ധി എന്നത് കേവലം ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ലെന്നും അത് മനുഷ്യന്റെ ചിന്തയെയും സാമൂഹിക ജീവിതത്തെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പ ഇസ്തിക്ലാൽ മോസ്കിൽ വെച്ച് വിഭാവനം ചെയ്ത കൂടിക്കാഴ്ച പ്രകാശം എന്നീ ആശയങ്ങളെ മുൻനിർത്തി നിർമ്മിത ബുദ്ധിയെ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നും അതിന് ലിയോ 14 പാപ്പായുടെ മഞ്ഞീഫിക്ക ഉമാനിത്താസ് എന്ന പുതിയ ചാക്രിക ലേഖനത്തിലെ ദർശനങ്ങൾ വഴികാട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേപ്പാളിൽ സഹായഹസ്തവുമായി അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന. നേപ്പാളിലെ രസുവ ജില്ലയിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്കായി അന്താരാഷ്ട്ര കരിത്താസ് സംഘടന സേവനങ്ങൾ തുടർന്നുവരുന്നു. പ്രളയത്തിൽ ഇതുവരെ 1100-ലധികം പേർ കൊല്ലപ്പെടുകയും 5000-ത്തോളം പേരെ കാണാതാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 4000 കുടുംബങ്ങളിലേക്ക് സഹായമെത്തിക്കുവാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. നിലവിൽ 1000-ത്തോളം കുടുംബങ്ങൾക്ക് അടിയന്തര ഭക്ഷണവും താമസ സൌകര്യവും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചു കഴിഞ്ഞു. പ്രളയത്തെ തുടർന്ന് തകർന്ന റോഡുകളും പ്രതികൂല കാലാവസ്ഥയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാന മാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാനവിക വീക്ഷണം ആവശ്യമാണ്. പാപ്പ 1326 എഡ്വേർഡ് രണ്ടാമൻ രാജാവ് സ്ഥാപിച്ച ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ 5-ാമത്തെ ഏറ്റവും പഴക്കമേറിയ ഓറിയൽ കോളേജിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന് സെപ്റ്റംബർ 4-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 700-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ അംഗങ്ങൾ റോമിലേക്ക് നടത്തുന്ന ഈ തീർത്ഥാടനത്തിൽ തന്റെ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ സന്ദേശം ആരംഭിച്ചത്. ഓറിയൽ കോളേജ് അതിന്റെ നീണ്ട ചരിത്രത്തിൽ നിരവധി മാറ്റങ്ങൾക്കും സംഭവങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ക്രിസ്തീയ സ്വത്വത്തിൽ എന്നും ഉറച്ചുനിൽക്കുന്നുവെന്നും അതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കോളേജായി ആഘോഷിക്കുവാനുള്ള അവസരമാണ് ഇതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ ഈ കോളേജ് കേവലം ഒരു പഠന കേന്ദ്രം മാത്രമല്ലെന്നും മറിച്ച് ആഴമേറിയ അർത്ഥത്തിൽ വിശ്വാസത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഒരു യഥാർത്ഥ കൂട്ടായ്മയാണ്.

എന്നും പാപ്പ പറഞ്ഞു. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലാത്വിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ശ്രീ എഡ്ഗാർഡ് റിക്കെവിക്സിനെ സെപ്റ്റംബർ മാസം 4-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പിയത്രോ പരോളിൻ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ എന്നിവരുമായും കൂടിക്കാഴ്ച നടന്നു. തദവസരത്തിൽ പരിശുദ്ധ സിംഹാസനവും ലാത്വിയൻ റിപ്പബ്ലിക്കും തമ്മിലുള്ള ബന്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള സംതൃപ്തിയും എടുത്തു പറഞ്ഞു. മിഷനറി പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ചേർന്നു നടക്കാം നവമെത്രാൻമാരോട് കർദിനാൾ താഗ്ലെ. സെപ്റ്റംബർ മാസം 2 മുതൽ 10 വരെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിൽ നവാഭിഷിക്തരായ മെത്രാൻമാരുടെ പരിശീലന പരിപാടി നടന്നുവരുന്നു. തദവസരത്തിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ ഡിക്കസ്റ്ററിയുടെ വിവിധ പ്രവർത്തന മേഖലകൾ വിശദീകരിച്ചു. സഭയുടെ പുതിയ മിഷനറി പരിവർത്തന കാലഘട്ടത്തിൽ പ്രാദേശിക സഭകളുമായി സഹകരിച്ചും അവരെ പിന്തുണച്ചും മുൻപോട്ടു പോകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ മാസം 3-ാം തീയതി റോമിലെ വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള പൊന്തിഫിക്കൽ കോളേജിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഫ്രാൻസിസ് പാപ്പായുടെ പ്രതികാത്തെ എവഞ്ചലിയം എന്ന അപ്പസ്തോലിക ഭരണഘടനയനുസരിച്ച് വത്തിക്കാൻ ഭരണസംവിധാനത്തിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണെന്ന് കർദിനാൾ എടുത്തുപറഞ്ഞു. പ്രാദേശിക സഭകളുടെ സ്വയം ഭരണാധികാരത്തെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുക എന്നതാണ് സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രധാന ദൌത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതികവിദ്യ മാനവികതയെ ഭിന്നിപ്പിക്കുവാനല്ല മറിച്ച് ഒന്നിപ്പിക്കുവാനാണ് ഉപയോഗിക്കേണ്ടത്, മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ. ഇന്തോനേഷ്യയിലെ ബാലിയിലെ യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന 11-ാമത് അന്താരാഷ്ട്ര ഗവേഷക പണ്ഡിത കോൺഗ്രസിൽ വത്തിക്കാനിലെ മതാന്തര സംവാദ ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറി മോൺസിഞ്ഞോർ ഇന്ദുനിൽ ജനകരത്നെ കങ്കണമലകെ ആമുഖ പ്രസംഗം നടത്തി. ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്രപരമായ ഇന്തോനേഷ്യ സന്ദർശനത്തിന്റെ 2-ാം വാർഷിക വേളയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധിയും മാനവിക സാരാംശവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സുപ്രധാന ചർച്ചകൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. നിർമ്മിത ബുദ്ധി എന്നത് കേവലം ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ലെന്നും അത് മനുഷ്യന്റെ ചിന്തയെയും സാമൂഹിക ജീവിതത്തെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പ ഇസ്തിക്ലാൽ മോസ്കിൽ വെച്ച് വിഭാവനം ചെയ്ത കൂടിക്കാഴ്ച പ്രകാശം എന്നീ ആശയങ്ങളെ മുൻനിർത്തി നിർമ്മിത ബുദ്ധിയെ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നും അതിന് ലിയോ 14-ാമൻ പാപ്പായുടെ മഞ്ഞീഫിക്ക ഉമാനിത്താസ് എന്ന പുതിയ ചാക്രിക ലേഖനത്തിലെ ദർശനങ്ങൾ വഴികാട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേപ്പാളിൽ സഹായഹസ്തവുമായി അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന. നേപ്പാളിലെ രസുവ ജില്ലയിലുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്കായി അന്താരാഷ്ട്ര കാരിത്താസ് സംഘടന സേവനങ്ങൾ തുടർന്നുവരുന്നു. പ്രളയത്തിൽ ഇതുവരെ 1100-ലധികം പേർ കൊല്ലപ്പെടുകയും 5000-ത്തോളം പേരെ കാണാതാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 4000 കുടുംബങ്ങളിലേക്ക് സഹായമെത്തിക്കുവാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. നിലവിൽ 1000-ത്തോളം കുടുംബങ്ങൾക്ക് അടിയന്തര ഭക്ഷണവും താമസ സൗകര്യവും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചുകഴിഞ്ഞു. പ്രളയത്തെ തുടർന്ന് തകർന്ന റോഡുകളും പ്രതികൂല കാലാവസ്ഥയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.